ആകാശവാണി ഓൺ ശ്രീനഗർ സ്റ്റേഷൻ മീഡിയ വ്യൂസ് ആറോട്ട് ആശ്ചര്യ ഒറ്റക് മീറ്റർ എഫ് എം 3.5 മെഗാഹെർട്സ് പെട്ട് സുവർ ബജറ്റ് 45 മിനിറ്റ്സ് അപ്ഡേ വിലസാമീൻ കെ ചലന്ത് ബോസോ